ജയ ബാലകൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ശ്രീനിവാസ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ശ്രീനിവാസ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ.